0: തിരുച്ചങ്കോട് വിദ്യ വികാസ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ്, ബിഇ ബിടെക് ഇലക്ട്രോണിക്കൽ മെക്കാനിക്കൽ, ഇസിഇ കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി പോണ്ട പാഠപിരിവുകൾക്ക് അഡ്മിഷൻ നേടിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യ വികാസ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുച്ചങ്കോട്. കൗൺസിലിംഗ് കോൾ 2633.
1: നമ്മുടെ ശ്രീ കൃഷ്ണ സിൽക്സിൽ ആടി 18 മുന്നിട്ട് ആഗസ്റ്റ് 1, 2, 3 ആകിയ 3 നാട്കൾ മാപെരും സിറപ്പ് വിലയ് കുറയ്പ് വിൽപ്പനയ്.
2: പുതിയ അറിമുഖ ഡിസൈനുകൾ അനത്തും 7 മുതൽ 70% വരെ ആശ്ചര്യമൂട്ടും ആടി അതിരടി വിലയിൽ